എൻജോയ് കരാൻ മെ അവസ്ഥാവ് ലബെന്നി ഹിമാവു ആറാണ് അമർദേവ ഉപഹാര പ്രസംഗ്യാത്തേക്ക് അപ്പൊ യാര ഹെമവിലേവ് മതക്കർണവഗേ അപ്പേ ജീവിത കാളി കൊത്തന ഹരി തനഗന ലസ്സന ഗീത അമർദേവ മഹത്യാഗ കട്ടാണ്ടിങ് അപ്പി ഹല തേതോന്ന് അമരദേവ ഉപഹാര ഗീത പ്രസംഗേദി യഥാർത്ഥ അമരദേവ മഹത്യാഗ സിന്ധു അപ്പിട്ട് അഹണ അവസ്ഥാവ ഹമ്പവിനുവ ലങ്കാവേ മേവന കൊട്ട ഇന്ന ദക്ഷമ സഹ ജനപ്രിയമ ഗായക ഗായികാവാൻ കടഹണ്ടി സംഘ ദിനേ ശശികാണി സാൻസല സുനീര സുബാംഗ് നുവന്തിക സേനാരത്ന അമീഷ മിനോൾ മേഗൊള്ളു തമൈ ഇതാട്ട ഗീതവത്വന്നെ ഹിമാവർണ അമരദേവ ഉപഹാര പ്രസംഗയ മെയ് മാസേ 13 സെനസുരാദ ഇക്കന്നെ ലബന സെനസുരാദ റേ ഹത്തട്ട് സിനമൻ ലേക്ക് സൈഡ് ഹോട്ടൽ പരിശ്രയിത് തമൈ പവത്വന്നെ ഒരാട്ട് ശ്രീലങ്ക വിദ്യുത് വികാശകയാൻ സംഘമേ സംവിധാനയെ കരണ മേ വെടത്തേക്ക് സംബന്ധ വേണ്ട സീമിത ടിക്കറ്റ് പ്രമാണയ ഇതെങ്ങി തുറവിലറി ഇക്മാൻ കരണ വേണ കാലിക്കിങ് ഹമ്പ വേണ മേ മിഹിറി സൊന്തുരു പ്രസംഗയെ മിഹിറ മകൾ നൊഹേറാത്മി തിന്നണ മൈ ടിക്കറ്റ്സ് ഡോട്ട് എൽ കെ വിത്ത് പിവിസെന്ന് അമരദേവ ഉപഹാര പ്രസംഗേ ഹിമാവരൻ പ്രസംഗത്തേക്ക് എക്കത്തുവെന്ന് ഒരാട്ട അവസ്ഥാവ് തീയണം ഇങ്ങനത് മതക്കരണ ഗമൻ ടഗ്ഗാല അന്ന ഹതന്നേ വാട്സാപ്പ് കരബു കട്ടിയാക്കി എക്കത്തു കറകാൻ ഹായ് ജനി മമ സാലാവേ ചതു മാവത് സിന്ധുകട എക്കത്തു കറകാരണ കേ മെസ്സേജ് കാക്ക് ദാലതീനോ എക്കത്തു കറകാരണം കൂടെ കാതറിൻ ഈട്ട് പസ് അപ്പേ തങ്കല്ലിന്ന് അപ്സരാത് മെസ്സേജ് കാക്ക് ദാലതീനോ സിന്ധുക്കട്ട് എക്കത്തു കറകാരണ കേല ഗുഡ് ആഫ്റ്റർനൂൺ നിവേ ഗുഡ് മോർണിംഗ് ജനി അയ്യേ ലസ്സന സിന്ധുക്കട്ട് അഭിവാത് എക്കത്തു കറകാരണ അതനം ഹൊന്നട്ടമ ഭായനോ കീല അപ്പിട്ട് മെസ്സേജ് കാക്ക് ദാലതീനോ അപ്പേ കേശാൻ കൊഹിന്ദന്ത കീല കീലനേ സിന്ധുക്കുത്ത് ഇല്ലാതീനോ മങ് ദെന്ന ട്രൈ എക്കാക്ക് ദെന്നം ഈട്ട് പസ് അക്കുറസ്സേ സിട്ട് അപ്പേ യശോ മെസ്സേജ് കാക്ക് ദാലതീനോ അത് ഹൊന്ത ഔവാ കെട്ടില ഇരമാമ അപ്പി റവട്ടല തിയെന്ന് ജനിയായി യശോ തമാ ഹിവ കിയന്നെ ലസ്സന സിന്ധു ടിക്കാക് ദെന്ന കീല കിയനവാ അയാ ഇല്ലല തിന സിന്ധുവ ദെന്ന ബെറിവനെ കാക്ക് നേ ഹരി അപ്പി ദെന്നവത് സിന്ധുവക്കട്ട് എക്കത്തു കറകാർന്ന ചാമറ സഹ തണൂജാ തമായി അപ്പിട്ട് മെസ്സേജ് കഥാന്നേ ഏകൊള്ളോ കളുത്തറ പണാപിട്ടി തിന്ന ചാമറ സ്റ്റോസേക്ക് തന്നെ അപ്പി വഹകണിന്ന് കൊടക്കാതറിന് എക്കത്തു കറകാർന്നാ ഇട പസേ സുഭമ സുഭ ഉദേശന ഹൈവ ജനിവല്ലി അപ്പി തത ഇന്ന വഹകണ എഹമ കിയന്നേ അഹലിയ ഗുഡ ബെലിഗ സന്ധിയെ രശ്മിക മോട്ടേഴ്സ് സെറ്റ് എക്ക ഗുഡ കാതറിൻ എക്കതു കറകാന്ന ഹായ് ജനി ഗുഡ് മോർണിംഗ് മമ അലവേ കറൂ അക്ക അപ്പിടത് ലസ്സന സിന്ധുവാക് ദെന്ന കീല തമായി കിയന്നേ എയാവായി അല്ലപ്പു കെതിര വിമലനാംഗിവായി ആദരിൻ എക്കതു കറകാന്ന കിയനോ ഗുഡ കാതറിൻ എക്കതു കറകാന്ന ഹായ് ജനി അപ്പി സദ്യട മഹഗന ഇന്നവ കീല അപ്പേ മീരികമ മധുത് മെസ്സേജ് എക്കക് ദാലാ തിയനവ ഇട പസ്സേ അപ്പിവത് സിന്ധുവകട എക്കതു കറകാന്ന കിയലാ പതിരാജ പെദസ കൂടുവ ഹന്തിയെ ഇന്ന അപ്പിട്ട് മെസ്സേജ് എക്കാക് ദാലതീനോ അപ്പേ രവീന്ദു രാഷ്മിക് ഈ വകേമ തമൈ തിലക സീമൺ ആറച്ചി ഈ വകേമ തമൈ അമ്മ മേ ഹെമോമ സിന്ധുക്കട്ട് എക്കത്തു കറകാരണ കീല തമൈ കീല തീയന്നെ ഈട്ട് പസ്സേ പല്ലവേദി ഇന്ന അപ്പി വഹകനിന്നോ ശാമിനി റണസിംഹ എക്കത്തു കറകാരണ കീല കീനോ പൗളി ഹെമോമ ഗുഡ കാതറിൻ എക്കത്തു കറകാരണ ഹായ് ജനി പാട്ടിയോ മാത്രയാവ സദ്യട മഹഗന ഇന്നേ കൗത മേ മേ അപ്പേ കലുവഗ്ര നിലാങ്കി മൻ കലിനോ നമകി ഒന്ന് ദേവനി പാരടത് നമകി ഹോദേ കടാന കോങ്കസ് ഹന്തി അറോഷ് ടേലേഴ്സ് സെറ്റ് എക്കത്ത് അപ്പി വഹകന ഇന്നവളു ദമ്മിക ഷെവോൺ താറുക ബെവോൺ അറോഷ് ഇട്ട പസ്സേ മേ ഹെമോമ ഗുഡക് ആദരൻ എക്കത്തു കറകാന്നവ ജനിയായി അഭിവത് സിന്ധുവക്കട്ട് എക്കത്തു കറകാന്ന കോ സീതുവിന്ദങ് ഷെസി തമായി അപ്പിട്ട് മെസ്സേജ് എക്കാക് ദാലക്കിയാന്നെ മറു നമക് ഷെസി ഒയാട്ട തിയെന്നെ കിയവണ്ണ ഗിയാമ അപ്പിട്ട് തമായി പൊണ്ടാ കമാറു സുബ ദവസ ജനി ബോയ് മമ കടുകന്നാവിന്ദങ് ലാൽ അഭിവത് ദൻ സിന്ധുവക്കട്ട് എക്കത്തു കറകാന്ന ഏമ കിയനവാ എക്കത്തു കറകാന്ന കീല മയാഗി വൈഫ് കാന്തിവ് സുദുദുവ ഷണോഷിവ് പുതാ അസിതവ് മെ ഹെമോമ ഗുഡ കാതറിൻ എക്കതു കറകാന്ന ഇട പസ്സേ അന്തിമടമ കിയന നമ മേ ഭയ ബല്ലഹല മൊറൽ ഇന്ദങ് അപ്പി വഹകന ഇന്നവാ ടീ ഫാക്ടറിക്ക് വെടക്കറിന സെറ്റകം എക്കതു കറകാന്ന കീല തമായി അപ്പിട്ട കിയാന്നേ പൊടി സർ ഇന്നവളു കമല ഇന്നവളു കുസും ഇന്നവളു ദിനൂഷ നിശാന്ത് വകേമ തമായി സെറ്റകെ യാളു ഒക്കോം എക്കത്തു കറകൻ സിന്ധുവക് ദിന്ന കീല തമായി കിയാന്നേ ഗുഡ കാതറിൻ കട്ടിയം എക്കത്തു കറകാന്നോ ആ